സർമ്മേഖ ഭഗവാന് നിമക നിമക ഠാകുര നമസ്കാര നാനകു ആ പാർശ സകൽ നിസ്താര അഷ്ടപതി മിഥ്യാനാഹി രസന പാർശ മനമേ പ്രീത നിരഞ്ജൻ ദർശ പാർത്ഥരൂപനാപേക്ഷ സാധകി ടാൽ സൻസംഹേത കർണ സുനേ കാഹു കിനന്ദ സപ്തേ ജാനേ ആഭസ്കോമന്ദ ഗുരുപ്രസാദ് വിഖ്യാപര ഹരേ മൻ കി ബാസന മന്തേ ടര ഇന്ദ്രി ജിത് പഞ്ച് ദോഹത്തെ രഹത നാന കൂട് മതേ കോ ഏസ അപർസ വൈഷ്ണോ സോജ സുപ്ര സുപ്രസന്ന വിഷൻ കി മായാതേ ഹേ പെന്ന കർമ്മ കർത്തോ വൈന കർമ്മ തിസ് വൈഷ്ണോ കാ നിർമ്മൽ ധർമ്മ കാ ഫല കി ഇച്ഛാ നൈ വാചയ കേവല ഭഗത് കീർത്തന സംഗരാച്ച മന്ത്ര അന്തര സിമരണ ഗോപാല സബ് ഉപരോപത് കൃപാല ദൃഢയവരെ നാമ ജപാവേ നാനകോ വൈഷ്ണോ പരമഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗത് കാ രംഗ് സകൽ ത്യാഗേ ദുഷ്ട കാ സംഗ് മന്ത്രേ ബിൻസ സകല പരമ കർ പൂജ സകൽ പാർബ്രഹ്മ സാസംഗ് പാപാമല ഹോവേ തിസ് ഭഗവതി കി മാതൃത്വ ഹോവേ ഭഗവന്ത് കി ടഹൽ കരായ നിത് നീത മന്ത്ര അർപ്പ വിഷ്ണ പ്രീത ഹർകേ ചരണ ഹൃദയ വസാവേ നാനക ഏസാ ഭഗവതി ഭഗവന്ത് ഗോപാവേ സോ പണ്ഡിത് ജോ മന പ്രബുദ്ധ രാമനാമ ആത്മ സോദ രാമനാമ സാരസ ബീബസ് പണ്ഡിത് കെ ഉപദേ ജഗ ജീവേ